ഗ്രഹണേ ശ്രീ മനോർമുണേ മന്ത്രഗ്രഹണ മാത്രേണ വിഷ്ണുതുല്യോപവീന്ദരാഃ മം വക്രം സദാ പാതു ഓം ദുർഗായൈ നമോ നമഃ.

ശ്രീ മനോർമുണി മന്ത്രഗ്രഹണ മാത്രേണ വിഷ്ണുതുല്യോപവീന്ദരാഃ മല്ലത്രം സദാ പാതു ഓം ദുർഗായൈ നമോന്തകാഃ ഓം